0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ചിറ്റൂർ സുബ്രഹ്മണ്യ പിള്ള പാടിയ കൃതികൾ കേൾക്കാം. ആദ്യം നടനാരായണി രാഗത്തിൽ മഹാഗണപതിം എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic vocal recital by Chittur Subramani Pillai. He begins with Mahaganapatim, a composition by Muthuswami Dikshitar in the rag Nadanarayani set to Adithal.

0: മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച മഹാഗണപതിം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം നടനാരായണി, ആദിതാളം.
1: യു വർ ലിസണിംഗ് ടു മഹാഗണപതിം, എ കോമ്പോസിഷൻ ബൈ മുത്തുസ്വാമി ദീക്ഷിതർ ഇൻ ദ രാഗ് നടനാരായണി, സെറ്റ് ടു ആദിതാൾ.
0: ഇനി ശ്യാമശാസ്ത്രി രചിച്ച കരുണജൂട എന്ന കീർത്തനം കേൾക്കാം. രാഗം ശ്രീ, ആദിതാളം.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ബൈ ശ്യാമശാസ്ത്രി.

0: ശ്യാമശാസ്ത്രി രചിച്ച കരുണ ജൂഡ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ശ്രീ ആദിതാളം.
1: യു ആർ ലിസണിംഗ് ടു എ കോമ്പോസിഷൻ ബൈ ശ്യാമശാസ്ത്രി. കരുണ ജൂഡ ഇൻ ദ രാഗ് ശ്രീ സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി ദേവാദിദേവ എന്ന കീർത്തനം കേൾക്കാം. രാഗം സിന്ധു രാമക്രിയ, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: നെക്സ്റ്റ് ഇസ് ദേവാദിദേവ, എ കോമ്പോസിഷൻ ബൈ സെയിന്റ് ത്യാഗരാജ ഇൻ ദ രാഗ് സിന്ധു രാമക്രിയ സെറ്റ് ടു ആദിതാൾ.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച ദേവാദിദേവ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം സിന്ധു രാമക്രിയ, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദേവാദിദേവ, എ കോമ്പോസിഷൻ ബൈ സെയിന്റ് ത്യാഗരാജ, ഇൻ ദ രാഗ് സിന്ധു രാമക്രിയ, സെറ്റ് ടു ആദിതാൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചിറ്റൂർ സുബ്രഹ്മണ്യപിള്ള പാടിയ കൃതികൾ. ഇനി ദർശനമോ എന്ന കീർത്തനം കേൾക്കാം. രാഗം നാരായണ ഗൌള, ചമ്പതാളം, ത്യാഗരാജസ്വാമികൾ കൃതി.
1: ദിസ് ഇസ് രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു എ കർണാട്ടിക് വോക്കൽ റിസൾ.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച ദർശനമോ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം നാരായണ ഗൗള, ചമ്പതാളം.
1: യു ആർ ലിസണിംഗ് ടു ദർശനമോ, എ കോമ്പോസിഷൻ ബൈ സെയിന്റ് ത്യാഗരാജ, ഇൻ ദ രാഗ് നാരായണ ഗൗള, സെറ്റ് ടു ചമ്പതാൾ.
0: അടുത്തതായി ചന്ദ്രജ്യോതി രാഗത്തിൽ ശശിവദന എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമി.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച ശശിവദന എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ചന്ദ്രജ്യോതി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ബൈ സെയിം ത്യാഗരാജ. ശശിവദന ഇൻ ദ രാഗ് ചന്ദ്രജ്യോതി, സെറ്റ് ടു ആദിതാൾ.
0: അവസാനമായി ചക്രവാകം രാഗത്തിൽ അറിവുടയോർ എന്ന കീർത്തനം കേൾക്കാം. ചമ്പതാളം, ഗോപാലകൃഷ്ണ ഭാരതിയാർ കൃതി.
1: ഹി കൺക്ലൂഡ്സ് വിത്ത് അറിവുടയോർ, എ കോമ്പോസിഷൻ ബൈ ഗോപാലകൃഷ്ണ ഭാരതിയാർ, ഇൻ ദ രാഗ് ചക്രവാകം, സെറ്റ് ടു ചമ്പതാൾ.

0: ഗോപാലകൃഷ്ണ ഭാരതിയാർ രചിച്ച അറിവുടയോർ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ചക്രവാകം, ചമ്പതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു അറിവുടയോർ, എ കോമ്പോസിഷൻ ബൈ ഗോപാലകൃഷ്ണ ഭാരതിയാർ ഇൻ ദ രാഗ് ചക്രവാകം സെറ്റ് ടു ചമ്പതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ചിറ്റൂർ സുബ്രഹ്മണ്യപിള്ള പാടിയ കൃതികൾ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു എ കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ ചിറ്റൂർ സുബ്രഹ്മണ്യ പിള്ള.
2: ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം ഫോർ ആഗം 24/7 DTH. എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ നെടുന്നൂരി കൃഷ്ണമൂർത്തി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരികൾക്കാം. വയലിൻ മധുരൈ കെ വെങ്കടാചലം, മൃദംഗം തിരുവനന്തപുരം ആർ വൈദ്യനാഥൻ. ആദ്യം സൊഗസു ജൂഡ തരമ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം കന്നഡ ഗൗള, രൂപക താളം ത്യാഗരാജ സ്വാമികൾ കൃതി.
2: This is Ragam 24/7 DTH anytime Indian music. Listen to Carnatic vocal recital by Nedunnuri Krishnamurthy. He is accompanied on the violin by Madhure K. Venkidachalam and on the mridangam by Trivandrum R. Vaidhyanathan. He begins his vocal recital with a composition of Saint Thyagaraja, Sogusu Jooda Therama, in the rag Kannada Gaula, set to Roopaka Thaal.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച സൊഗസു ജൂഡ തരമ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കന്നഡ ഗൗള, രൂപക താളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, സൊഗസു ജൂഡ തരമ, ഇൻ ദ രാഗ് കന്നഡ ഗൗള, സെറ്റ് ടു രൂപക താള.
0: ഇനി ശ്യാമശാസ്ത്രി രചിച്ച ബിരാന വര എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം കല്യാണി, ആദ്യ താളം തിശ്ര നട.
1: കണ്ടിന്യൂയിങ് ഹിസ് വോക്കൽ റിസൈറ്റൽ, ഹി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് ശ്യാമശാസ്ത്രി, ബിരാന വര. ഇൻ ദ രാഗ് കല്യാണി, സെറ്റ് ടു, ആദ്യ താൾ തിശ്ര നട.

0: കല്യാണി രാഗത്തിൽ ശ്യാമശാസ്ത്രി രചിച്ച ബിരാനവര എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം തിശ്രനട.
1: യു ആർ ലിസണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് ശ്യാമശാസ്ത്രി, ബിരാനവര. ഇൻ ദി രാഗ് കല്യാണി, സെറ്റ് ടു ആദ്യ.

0: ഇതാൾ തിഷനട.
1: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നെടുന്നൂരി കൃഷ്ണമൂർത്തി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ മധുരൈ കെ വെങ്കടാചലം. മൃദംഗം തിരുവനന്തപുരം ആർ വൈദ്യനാഥൻ. അവസാനമായി മൈസൂർ വാസുദേവാചാർ രചിച്ച മരി മരി വച്ചുന എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം കാംബോജി ആദിതാളം.
0: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Vocal Recital by Nedunnoori Krishnamurthy. He is accompanied on the violin by Madhurai K. Venkidachalam and on the mridangam by Trivandrum R. Vaidhyanathan. Nedunnoori Krishnamurthy concludes his vocal recital with a composition of Mysore Vasudevachar, Mari Mari Vachuna, in the rag Kamboji set to Aditaal.

0: കാംബോജി രാഗത്തിൽ മൈസൂർ വാസുദേവാചാർ രചിച്ച മരി മരി വച്ചുന എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം.
1: യു ആർ ലിസണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മൈസൂർ വാസുദേവാചാർ മരി മരി വച്ചുന ഇൻ ദ രാഗ് കാംബോജി സെറ്റ് ടു ആദി താൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് നെടുന്നൂരി കൃഷ്ണമൂർത്തി അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ മധുരൈ കെ വെങ്കടാചലം. മൃദംഗം തിരുവനന്തപുരം ആർ വൈദ്യനാഥൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ നെടുന്നൂരി കൃഷ്ണമൂർത്തി. അക്കംപനിയിങ് ആർട്ടിസ്റ്റ് വർക്ക് മധുരൈ കെ വെങ്കിടാചലം ഓൺ ദ വയലിൻ ആൻഡ് ട്രിവാൻഡ്രമാർ വൈദ്യനാഥൻ ഓൺ ദ മൃദംഗം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH. Anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ടി എച്ച് സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. കുഴൽമന്ദം ജി രാമകൃഷ്ണൻ മൃദംഗം, ജി മനോഹർ ഖഡം. Now we bring you a violin recital by ടി എച്ച് സുബ്രഹ്മണ്യം. He is accompanied by കുഴൽമന്ദം ജി രാമകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് ജി മനോഹർ ഓൺ ഖഡം. ആദ്യം ഭൈരവി രാഗത്തിൽ ഖണ്ഡജാതി അടതാളവർണം വിരിബോണി. ഫസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഇസ് എ ഭൈരവി രാഗവർണം സെറ്റ് ടു ഖണ്ഡജാതി അടതാള വിരിബോണി.

ജഗദാനന്ദകാരക എന്നാരംഭിക്കുന്ന ത്യാഗരാജ് പഞ്ചരത്നകൃതി, നാട്ടരാഗം, ആദിതാളം. നെക്സ്റ്റ് ഐറ്റം ഈസ് എ പഞ്ചരത്നകൃതി ജഗദാനന്ദകാരക, രാഗ നാട്ട സെറ്റു ആദിതാള, കമ്പോസ്ഡ് ബൈ ത്യാഗരാജ.

അനുപമ ഗുണാം ബുദ്ധി, അഠാനരാഗം, ഖണ്ഡചാപതാളം, ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഐറ്റം ഈസ് ഇൻ രാഗ അഠാന, സെറ്റ് ടു ഖണ്ഡചാപതാള, കമ്പോസ്ഡ് ബൈ ത്യാഗരാജ. അനുപമ ഗുണാം ബുദ്ധി.

0: ഇതുവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ടി എച്ച് സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി. കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ജി മനോഹർ ഖഡം. യു ആർ ലിസണിംഗ് ടു എ വയലിൻ റിസൈറ്റൽ ബൈ ടി എച്ച് സുബ്രഹ്മണ്യം. ഹി വാസ് അക്കമ്പനീഡ് ബൈ കുഴൽമന്നം ജി രാമകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് ജി മനോഹർ ഓൺ ഖഡം.
1: രാഗം ഡി ടി എച്ച് ചാനലിനുവേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ by Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.